0: biara nyame kyerɛ wo bebree obinti aseɛ nanso onyame nkoa n'anim
1: wo so woade a woti ɔsɔre afie ayɛ nyame no adoma grace nyankopɔn no grace sese nyankopɔn no yɛ onyankopɔn